Yaa tukun naa baa danaa naa baa tsogu shumni maam taa Terang galee tsan daga kovdig taa taa Gan huangun daa dabi Taa shi doma su kolang vi Ganin daa naa cheche paayi lin sa kunu Galan daa nyanu gu jesan ji naa Lamu tsora arang zan thar ni galang vi Shapaa ga poo sa kunu ga Zin nyamun daa laa saan rukus Zin daa ji naa kaba ngomi lee tsan naa Shinkan cha tukun shikari waa taa taa kovdig shi na yin